항상 വിളവിറക്കോ കുമന്തോസിംഗ് ദരു തിരുനിങ്ങരാത്രി തെരങ്ങൻ തിനറിപ്പമ്പുസങ് യുവൻ തൊന്തൃ കങ് മിത്തിൽ സംഘം പ്രത്യവർഷമർ പേവലി ചക്കൻ ദുവിതത്തസിംഗമന്ത്യന്തിവസാനി സംയുവർക്കോണങ് നോവാവു കാവുസോ